0: ദിവ്യ എഫ് എം, ദിവ്യഹിന്ദ് നായക്.
1: നൂതിയ 1.5 മെഗാഹെർട്സ് ദിവ്യ എഫ് എം.